0: കീരിത് ഖുർആൻ ദിവ തർജമായ മേദുഗനസ്തേനി സൂറത്ത് യൂസുഫ് തിരീസ് ഹൈവണ ആയത്തും ഫഷാഗിൻ എ സൂറത്തുകെ ഹൈദ്യ ദിവന ആയത്തുക നിയല തർജമാ വിദാൾവ ദിവ ഫവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്.
1: بسم الله الرحمن الرحيم
2: رحمن وانت رحيم وانت الله گه اسم فلم فشاگنمه

ദന്നവിയെ, ഏ യൂസുഗഫാന് ഏ തെദ്വരിയായ് ഹിക്ക് ഹഗ്ഗരി വെഗിൻഖാ ഫല ഹഗ്ഗരിയായ് റോ ഹൈക്കുറാ ഗണ്ടായി ഹിക്ക് ഹൈക്കുറാ ഗണ്ടാമെതു എ ബഹി എഹുവഫെനാമെതു അഹർമെന്ന ഒളും ഫിലുവാ ദിവാശെ എയ് തിമങ് എവരിൻ ഗാത എമ്പുരി ഗൊസ് ഖിയാ ദിനുമറ്റക്കെ എയ് എവരെന്ന ഏഖം എങ്കുമറ്റക്കേ.

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുമ്ന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. ഹഫ്താഗെ സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ ഉഫദ്ദായ ക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിങ് ആ പയക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്കിവിലാണ്. വസ്സലാമലൈക്കും.

0: അങ്കാദീ ഉങ്കണ്ണാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകോ
0: എക്വരി കമ്മായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകോ റയിതുണ്ണ എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാ ഹേർട്സ് എഫ് എം ബാൻഡ്
2: ಗಡಿ ಮೆಂದುರು ಫಹು ತಿಂಗಡಿ 30 ಮಿನಿಟ್ ಮೀ ದಿವೆಹಿ ರಾಜ್ಯ ಗಡು

0: ഇസ്ലാം ദീനക്ക് സുൽഹ ഇരിക്കമ ഗവാദ സുൽഹ ഇരിക്കമ ദീൻ
1: ഇസ്ലാം ദീനക്ക് എമ്മെഹാ ഇൻസാനുങ്ങെ ഹക്കുതകം ഇഹ്തിറാം കുറുമ ഗവാല എ ഹക്കുതം എമ്മെ ഫുരിഹമയ റക്കാതരി കൊത്തേ ദീൻ
0: ഇസ്ലാം ദീനക്ക് ഓഗാ തരികം ഗദീൻ ഹറുകഷി അമൽതക അണിയാവരി അമൽതക ദുർഹെദുമ അംഗവഫാവാ ദീൻ
1: ഇസ്ലാം ദീനക്ക് ഇൻസാഫ് ഗദീൻ എമ്മെ ഫുരിഹമയ ഇൻസാഫ് ഖായിം കൊത്തേ ദീൻ